0: ആകാശവാണി ടു ജി എഫ് എം 102.1 പോപ് കോർണർ.
1: കൗൺ ഹേ ജിസ്നെ ദുബാരാ മുഴക്കെ മുഝേ നഹീ ദേഖാ? ഹു ഈസ് ഹീ?